ദേവനും കുയക്കാ ഭഗവാന് നിസ്കേതിയരായ അഗായ പൗർണ ദൃശനാലാകയായ മാറേ രാഖേ കൂവാനു കശനായി ഹാത് ദുസ്ഗാഹുഗംഭൂസുഗുയ ദുസ്ഗാനാമര കണ്ഠപുരോയ സിമര സിമര സിമര പ്രഭസുവേ നാനക വിഘ്നലാഘകുയേ.

ഭൂതം കരമാന് ജ്യോതിഷകരായ സ്വപ്രഭുകാര അങ് സദാ സദാ ബസേഹർ സംഘ സഹസ്വഭായോ വാസോ ഹോയേ കർണേഹാർ പുഷാണേ സോയേ പ്രഭുഗാ കീയ ജന്മീഠ ലഗാന ജയസാ സദാ ദൃഷ്ടാന സ്ഥിതി സമാഹേ സമായേ ഓയ സുഗ്രദാൻ ഉനു ബനയായേ ആപ് സുഖവാദിന്നോ മാനാന് പ്രഭജന ഏകോ ജാൻ സലോ സർവകലാ ഭർപൂര പ്രാപ ബിർഥാ ജാനനഹാര ജാഗ സിമരൻ ഉദ്രിയായ നാനക തിസ ബലേഹാ രാഷ്ട്രപതി.